ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാട് പുള്ളിയായി ബൊക്കണേ കോരികയിലെ പൊണ്ണു ഏരകള കൊട്ടി ഞാൻ നിക്കള സുന്ദര മന്ദാറ നിക്കളിക്കേനുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.